0: അറിയാനും പോകുന്നത്.
1: Arizona play, Henry, Nora, David, Zebra, Yellow.